ഇനി വ്യത്യേകം വലിയല്ലേ ഇത് ചെയ്യല്ലത്തെ ഫദഖഹല്ലാഹു ലിബാസൽ ജുഇ വൽ ഖൗഫ് മുമുക്കി അക്ബു മുമുക്കി ലക്ബ ബരിഖിഫ്ലാൽ കോഗിസ് മംഗയ്യൽ വന്നും ലക് കോഗിസ് മംഗയ് ഖാരാം കോഗിസ് മംഗയ് യർന്നബ് ദിവുത് ഫുൻ കൊതിബൽ ഖൗഫ് കുർസിൻ മംഗനൻ ബുമ ജാരി ചി മെദ് മി ദല്ലന്ദം man do ngor mo se jaar dembu ban duggé auto dafa am kuñu kar gis nañ ko yoro paka ñepp na ci kit lu leen yobé li yalla na du man de bima kanu yasnauna lañu defa waye du man allahu akbar bari wana ño xamné nuñu def rek ñu né yalla fi nek ni dekk bu demone ba bari ay togn kat bari ay faqman ñen balma ci baat bu waye yeen koy wax suko bare dañu dal wax ne yalla taw mu ndoxam fekk ni asaman du taw ay faqman wax deug yalla yarin yi kay moy indi lolou moy am dom jox mbedd mi yar jox la waye ku am dom yore bu magge yalla jox la.